ആയിരം കരം തട്ടിപ്പാടിടുന്ന സമാധാനം ആരുന്നു. എൽറോയ്ക്ക് അല്ലേലൂയ, എന്നെ നേരെ കണ്ടീരയ്യ, ഏക്കമെല്ലാം തീർച്ചയ്യ. നാം താഹത്തോട് വന്ന പോലെ ജീവത്തണ്ണീരനക്ക് തന്ന് താഹമെല്ലാം തീർച്ചയ്യ.